അമൃതഞ്ജന ഗുരുമുഖപായ തിസ്കിശവർണായ നാം തന്നമരുപ്രംഗ്നാമ സുഖരനാമ സംഗ്നാമ രാസജോ ജാന്ന തർപതന്നെ മന്ദന്നാമേ നാമ സമാനേ ഊർധ ബാഡ്സോപതനാമ കഹുനാനക ജനക സദ്ഗാം ബുല്ലോ ജാസ് ജയബാദിൻ രാത് പ്രപ്നെ ജനക ഇന്നീ ദാത് കരേ ഭഗതാത്മക ചായ പ്രപ്നെ സിംഹ രഹേ സമായ ജോ ഹോബാ ഹോബസോ ജാന്ന പ്രപ്നെ കൗക്കും പശാന തുസ്കി മഹമ കൗൻ ബഖാനോ തുസ്കാ ഗുനക ഏകനാ ജാനോ ആട്ട് പേർ പ്ര ബസേ ഹസൂരേ കഹു നാനക സേ ജന പൂരേ മന മേരേ തിൻകീ ഓട്ടലേ ബന്ധന ബ്രാ തേന ജന ദേഹേ ജിൻ ജന ബ്രാ പ്രഭു പുഷാത്താ സോജൻ സർവോക്കാ ദാതാ തുസ്കീ ശരൺ സർവ സുഖ പാമേ തുസ്കെ ദർശ പാ മിട്ടാമേ അവർ സയാനം സകലീ ഷാർത്ഥ ജന കീ തൂ സേവാ ലാഗാ മന ജാനാ ഹുവി തേരാ നാനക ജന കെ പൂജോ സത് പേരാ സ്വരൂപ സത്പുരുഖ ജന ജാനയാ സദ്ഗുരു തുസ്കാ നാമോ തുസ്കേ സംഘ സി ഉദരായ നാനക ഹര ഗുണ ഗാവു അഷ്ടപതി സദ്ഗുരു സിക്കി കരാ പ്രതപാല സേവ ഗൗ ഗുരു സദാ ദയാല സിക്കി ഗുര ദുർമതമല ഹര ഗുർബചനി ഹര നാമുചര സദ്ഗുരു സിക്കേ ബന്ധന ഘട്ട ഗുർകാ സിഖ ബികാർത്ത ഹട്ട സദ്ഗുരു സിക്കോ നാം തന്ദേ ഗുർകാ സിഖ ബട ഭാഗി ഹേ സദ്ഗുരു സിക്കാ ഹലത് പല സവാര നാനക സദ്ഗുരു സിക്കോ ജീ നാൾ സമാരേ